ഞുക്കൂട്ട് തുങ്ങസുരോമയിറ്റ് കുല്ലർത്തു സക്സൗക്കന്നിലർത്തില്ലുകു കിങ്ങുള്ളർപ്പാങ്ങന്നെ സി ബി സി ഉക്കിയോക്ടു നാരൗത്തിങ്ങകു തമാങ്ങ എക്കറുങ്ങി ഒക്കാർത്തിയുവങ്ങ ഠോബി ഉടക്ക് ഉള്ളുമി പിങ്ങയുവാങ്ങുരക്തു പിങ്ങച്ചക് ഔഗൂസി ഫൈവ് അക്കുല്ലറൂ ഫൈവ് 2026 Tema ulang uyo tu saksa unak tu king ulak parmi takuat tema oce uyo ngana rakau gasiu nuna bing miut takuat looking vario yut aktu ni karong ningan nu kimi yak tau kata long ningin ni kayu sitid dugu narang nak tabu takiyo ata nuak takau isa arlup dok inuk titul lokad luna titup lupi balere rekatang nak tini Pivale yutigo piyagir si Marakpa Jamie itorchiak tamani luni sirarinak luni. Dungasugiti kulak tusak saurak tildugo CBC ukiyok taktum na rautingagun.